ഇജ ആകാശവാണി ഈറ്റാനഗർ അഞ്ഞ് ജൂലൈ ലെൻമിഞ്ഞ് ഇപ്പൻ ആസോക് തരക് ബൃഹസ്പതിപാർ ഇപ്പം ഹാസോ ആസംബാജി പൂഞ്ഞി മിനറ്റ് മുഴുക ഭിഷമക്കം വാഞ്ചോ സായ്ക പോ കപ്പൈ പോവാ കഹവാ പായ് ഫാലെ വാങ് കാ വാങ് സുവെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് എക്സാമിനേഷൻ 2025 എക്സാം പാസ് പി ജി ടി ലൈൻ ഓൺ മാസ്റ്റർ മോട്ട് കപ്പ്യാ മിഹോക് ഹോ തബൻ മത്താ കാൻഡിഡേറ്റ്സ് ഫോ അങ് അനി അരുണാചൽ പ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാ Angot asok ya ta event tu sok ma home mod appointment lai hiya felicitation ko otun le. Arunachal Pradesh Chief Minister Pema Khandu aje tu sok ma van ke zang van ka ze ma. Government e mao ma mo sector to mo ko sa kya reform mod sat po ka ma. State recruiting agencies tham reform mod to. Achong ke holi ang jau e le mo ko sa pu bo mata progressive society zong ma lan ngang not education nok pay achong ke holi ang sattepu le vanezele in the meteorological department imd tokang e arunachal pradesh ma ani zaita honu to zang honu ma yo vatela lakya orange warning ka ho phale taile boma state ma honai khatle chu upper siang upper subansiri karadadi papumpare ya kamle district pho ma zangwat phomshi toitai e po pakle setle taile haja bama state department of disaster management tokang epha kya le and kya gonta sa ali bama kya daily situation report ka homa ajang ba apar siang district ma athaka ple ban aga honoi to diet de ana anath honoi ma zang hunu ma jo vatana boma ali honoi to tichen mulem toi tai haina boma apar subansiri district ma tham azam ma diet de de and kya bo ma limking nacho siyum daporijo circle pho ma tichen molem toi tai haidong le taile kahoma ajang ba haja bo ma karadadi district ma hotham ani ma get dena bo ma papum pa